0: गाना यार, अगर आपको फ्री की टिकट्स चाहिए, ऑल यू हैव टू डू इज जस्ट कीप योरसेल्फ लॉक्ड इन टू बिग 106.2.
1: ചുവപ്പ് നിറത്തിലെ സാരിയിൽ ഞങ്ങൾ എല്ലാം ഡേഞ്ചർ ആണല്ലോ. ചുവപ്പ് നിറത്തിലെ സാരിയിൽ ഞങ്ങൾ എല്ലാം ഡേഞ്ചർ.